0: ಮಡಿಕೇರಿರ ದೇಚೂರು ಚಂಗಾದೇಡ ಸಂಘಕಾರ ಪ್ರಸ್ತುತಪಡಿಸುವ ನಾಟಕ ಬಯತುಕಾಲ. ರಚನೆ ಪಿಣ್ಯ ನಿರ್ದೇಶನ ಶ್ರೀಮತಿ ಉಳ್ಳಿಯಡ ದಾಟಿಪೂವಯ್ಯ. ಕೇಳಿ ನಾಟಕ ಬಯತುಕಾಲ.
1: മനുഷ്യന്റെ ബതുക്കല് നാല് മുട്ട്, കുഞ്ഞിത്തന, യൗവന, ഗൃഹസ്ഥാശ്രമ, പിന്നെ ബയത്തുകല. ഈ നാലനെ മുട്ട് ബയത്തുകല ഉണ്ടല്ല, അത് ദാർക്കു കുഷി ഇഞ്ചിലെങ്കിയോ സംസാര താപത്തിൽ ചിക്കിപ്പോയി.

0: മക്കളെ, പാടിയാണ്ട് ബന്ധങ്ക് ദേവസ്ഥാനക്ക് എത്തുന്നതേ കൊത്തായിട്ടില്ല. നിങ്ങെല്ലാരും ദേവക്ക് കൈത്തൊത്തിട്ട് നന്ന ഫസ്റ്റ് ക്ലാസ് പാസ് മാടപ്പാൻ പൊടിയോളി. മാ ഗുരുവേ, നീ നാക്കൊരു മുത്തർച്ചി ഭാഗ്യ താത്തെങ്കി കലോതിനീട കലാചരണം മെറന്ത് നീക്കൊരു ബൊള്ളിര ആൾറു പോപ്പിച്ചുടുവി.
1: പൊന്നിഗു തപ്പാ, നീ ഈ നിലത്ത് നില നിന്നത് നേരാച്ചെങ്കി കൊടുകില് പുട്ടുവ പ്രതിയൊരു കുഞ്ഞിക്കു കൊടുകര നില ജല സംസ്കൃതിര മീത പുരട പുട്ടുവാനൊക്കെ മാടിച്ച് കൊടകിന നന്ദ് മാട്.
2: മടിക്കേരിര ദേച്ചൂർ ചങ്ങാതിയുടെ സംഘക്കാര പ്രസ്തുതപ്പെടുത്തുന്ന പയത്തുകാല നാടക കേട്ടിര രചന പിന്നെ നിർദ്ദേശന ശ്രീമതി ഉള്ളിയട ഡാട്ടിപ്പൂവയ്യ. ഭാഗവയസന മക്ക സൂത്രധാരനായിത്ത് കൂപ്പതിര സമർത് വിജയ്, സൂത്രധാരിയായിത്ത് മുള്ളണ്ട അനുരാധ പൊന്നപ്പ, അജ്ജനായിത്ത് ഉള്ളിയട പി പൊന്നണ്ണ, തായിയായിത്ത് കൂപ്പതിര ഗിഫ്റ്റി നഞ്ചപ്പ, പട്ടനായിത്തു മിട്ടു ആയിത്തു ഉള്ളിയട പി സോമണ്ണ, ശാന്തിയായിത്ത് പുതിയ തണ്ട സൂക്ഷ്മ സുബ്ബയ്യ, ബൊള്ളി പട്ടട കുട്ടയ്യ കറുമ്പയ്യ, ദേച്ചിയായിത്ത് അഡ്ഡണ്ട ഡിപ്സി നാണയ്യ, ഡാലിയായിത്ത് നായക്കണ്ട ബ്രിജേഷ് ശംഭു, റാണിയായിത്ത് നായക്കണ്ട കൃഷ്ണ ശംഭു. ഈ നാട്ടകത്തിര ഉളിഞ്ച ഭാഗ ബപ്പ കൊടവ സിരില്.
3: കുപ്പേച്ചേല കൊടകര മൂല നിവാസിയുടെ ഗത്ര പുറപ്പാട്. കുപ്പേച്ചേല സുത്തി ഒപ്പാറ തെലങ്കുവ തക്ക തൗന്ദാരികള മംഗളമുഞ്ചലോ നമ്മനാളുകളോ കണ്ണുതുമ്പ നോട്ടിത്ത് കുഷിപ്പെടുത്തുതാർ. പുറദേശക്കാരളു പുറനാടുകാരളു കൊടകര ഈ രാജ്യമാനത്തിര പുറപ്പാടുന്ന നോട്ടിത്ത് ബരകായി പോണവുണ്ട്. പ്രപഞ്ചത്തിലെ ഇതൊരു വിശിഷ്ട സംസ്കൃതിര പുറപ്പാടുന്ന് ഭൂലോകക്ക് സാരിത്തണന് പുറദേശക്കാർക്കൊന്നും കമ്മിയില്ല. മലയാളത്തക്കല് കുപ്പായെന്ന് അർത്ഥവേ കൊടോത്തക്കര കുപ്പ്യ. ഉദ്ദളത്തിലു ഉച്ചാരണയിലു മാത്രം വ്യത്യാസ. ആണാളിടുവത് കുപ്പ്യ, പൊണ്ണാളിടുവ ജാക്കിയിട്ട് കളക്കുപ്പ്യ അഥവാ കൈക്കുപ്പ്യ. കുപ്പ്യത്തു തരാവരുണ്ട്. വെളുപ്പ് കുപ്പ്യ, കറുപ്പ് കുപ്പ്യ, പട്ട് കുപ്പ്യ, ചുവപ്പ് കുപ്പ്യ, കുറിക്കുപ്പ്യ അഥവാ പൊങ്കുറി കുപ്പ്യ ഇങ്ങനെല്ലാം ഉണ്ട്. ദണ്ട് കാലക്കുപയ നാപ്പോക്കലിൽ നടന്ന് കൊടവ മേളത്തിൽ ഒരു ബാലക്കാർ പട്ടുകുപ്പ്യ അഥവാ പൊങ്കുരി കുപ്പ്യ ഇട്ടുണ്ട് നെളിവഞ്ചത് കാങ്കത്തൂതാർ. മടിക്കേരി മ്യൂസിയമുകളും ഒന്നുണ്ട്. വെളുപ്പ് കുപ്പ്യക്ക് ഉദ്ദക്കൈ പിന്നെ കൂട് പോലെ. ഇപ്പതേ പണ്ടേത്തെ ക്രമ. മംഗളക്കാര തിരോളക്കാര വയസ്സാന പെരിയവും നമ്മനാളിൽ പരപൊയ്യുവ മേത് എങ്കെല്ലാം വെളുപ്പ് കുപ്പ്യ ഇടുക. ചാവുക്കൂ വെളുപ്പ് കുപ്പ്യത്തിന് തിരുക്കിത്തിടുക. പണ്ട് ഇന്നേ തന്നെക്ക് കുപ്പ്യത്തിന് ബളക്കെ എഞ്ചിത്തില്ല. മൂളര ചിരട്ടെഞ്ചി നാല് പേര ഇളലത്ര ബട്ടര കുപ്പ്യ. അത്തമ്മേപ്പക്കൽ പോതെ, നാട്ടിക്കു പോതെ, ഉപ്പക്കു പോതെ, പടപ്പൊപ്പക്കു പോതെ. ഇക്ക സുമാറ് 45 കാലക്ക് ബയ്യ കൊടകര മൂലമുട്ടുര ഊരില് കുപ്പ്യ ഇട്ടുണ്ട് അത്തള നോട്ട് വഞ്ച തൊണ്ടം കൈപ്പഞ്ചത്ത്. ബ്രിട്ടീഷ്കാരെ ബന്ധപ്പിഞ്ഞ സർജി ബട്ടെ ബാത്ത്, ഷോക്കില് കുപ്പ്യപ്പല്ലു ദർജിയ ബാത്ത്, കൊടവളു ദൊരയാളനക്ക് ബോളയ്ക്ക് ടൈ കെട്ടുവൊക്ക് സുറുമാടിച്ച്, കെട്ടിന് ടൈ കാങ്കണ്ടിക്ക് ബോളെ എതക്കെട്ടല്ല തുറന്ന കുപ്പ്യ പൊലിച്ചിട്ടുണ്ടത്ത്. പണ്ട് സുരാലടുത്ത് കുപ്പ്യ ഇടുവതേ ഇഞ്ചിലെ. അക്ക കൊടകര ജനട മണ്ണേക്കാല് മീൻകണ്ട എല്ല ജഗ ജട്ടിയളനക്കിഞ്ചത്ത്. കുന്തുമല പത്തിത്തു കാടരച്ചി കളഞ്ചി കണ്ട തിന്തിത്തു വള്ളക്കള് കുടിച്ചിത്തു ഹനുമന്തണ്ട മീൻകണ്ടത്തിനെനിക്ക് ഇപ്പക്ക സുരാലത്തെ